സൂറെ ഹജ്ജ് വല്ലസമസി പാറ ആയത് നമ്പർ 34. സൂറെ ഹജ്ജ് വല്ലസമസി പാറ ആയത് നമ്പർ 34. അല്ലാഹു